സിത്താര കൃഷ്ണകുമാറിൻ്റെ താരുണി ഒരു ഓൾഡ് സോങ് അല്ല, പഴമയുടെ ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ സ്പർശനങ്ങളുമുള്ള ഒരു വിത്ത് പെർഫോമൻസോട് കൂടിയിട്ട് സിത്താര കൃഷ്ണകുമാർ ചിത്രീകരിച്ചിട്ട് പുറത്തിറക്കിയ ഒരു വീഡിയോ സോങ് ആണ്. സോങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. സിത്താര കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഗായിക എന്നും മലയാളികൾക്കൊരു അത്ഭുതമാണ്. അവരുടെ മൾട്ടി ടാലൻറ്റഡ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയാണ്. ഡാൻസിലും അഭിനയത്തിലും എല്ലാത്തിലും തന്നെ ഒരുപാടധികം ടാലൻ്റുള്ള, ഒരുപാടധികം സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് സിത്താര എന്ന് പറയുന്നത്. അവരുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു പെർഫോമൻസ് വീഡിയോ സോങ് ആണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഞാനിനി സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ എന്നാൽ കുറച്ച് പേടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പലർക്കും പലതായിരിക്കും കേട്ടോ. ജെഫ്രി വാൾ, ഇന്ന് കനേഡിയൻസ് ആലോചിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിലുള്ള ഒരു പേരാണ് ജെഫ്രി വാൾ. ജെഫ്രി വാളിൻ്റെ 59 വയസ്സ്

ആണ് ജെഫ്രിക്കുള്ളത്. 2009 മുതൽ 2025 വരെ എയർ കാനഡയിലെ ക്യാപ്റ്റനായിട്ടായിരുന്നു ജെഫ്രി ജോലി ചെയ്തു വന്നിരുന്നത്. 900+ വിമാനങ്ങൾ പറത്തി, ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലുമായിട്ട് 10,000+ യാത്രക്കാരെ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടത് എത്തിച്ചു. ഈ ഒരു ജോലിയിൽ നിന്ന് 2.9 million സാലറിയും നേടിയിട്ടുണ്ട്. വലിയ വിമാനങ്ങൾ പറത്തുന്നതിനായിട്ട് നമുക്ക് റൂട്ടിൽ കാർ ഓടിക്കണമെങ്കിലും നമുക്ക് ലൈസൻസ് വേണം അല്ലേ, ബൈക്ക് ഓടിക്കണമെങ്കിലും ലൈസൻസ് വേണം, എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പോൾ വലിയ വിമാനങ്ങൾ പറത്തുന്നതിനായിട്ട് ATPL എയർ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ലൈസൻസ് നമ്മുടെ ജെഫ്രിക്ക് ഉണ്ടായിരുന്നില്ല. 2009 മുതൽ 2025 വരെ ആ ലൈസൻസ് ഇല്ലാണ്ടാണ് പുള്ളി എന്ത് ചെയ്തിരുന്നത്, വിമാനം പറത്തിയിരുന്നത്. ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ചങ്കിലൊരു ഇടുപ്പുണ്ടായിരിക്കും. എയർ കാനഡ വിളിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ആൾക്കാരാണല്ലേ നമ്മൾ ഈ ഒരു കാലയളവിൽ. എന്നിട്ട് ഇത്രയും നാൾ ഈ ഒരു ലൈസൻസ് ഇല്ലാണ്ടാണ് പൈലറ്റ് വിമാനം പറത്തിയിരുന്നത്. നിങ്ങൾ ഒരു ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നു. നിങ്ങൾ കയറി കഴിഞ്ഞ് ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പൈലറ്റിന് ലൈസൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ ജെഫ്രി വാള് അദ്ദേഹത്തിൻ്റെ സ്കില്ല് തെളിയിച്ചൊരു പൈലറ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ആക്ഷനുകളൊന്നും ഇല്ലാണ്ട് എടുക്കാണ്ട് ചാർജസ് ഒന്നും കൊടുക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ലൈസൻസ് കൊടുക്കുന്നതല്ലേ നല്ലത്. കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് ടെസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ആ ലൈസൻസ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയേറെ വർഷം സുരക്ഷിതമായിട്ട് ഇത്രയ്ക്കധികം ആളുകളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച ഒരു പൈലറ്റാണ്, അയാളുടെ കഴിവ് തെളിയിച്ച ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പൈലറ്റാണ്. ഒരു ലൈസൻസിന് അപ്പുറത്ത് അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര വാല്യുവബിൾ ആണ് അല്ലേ. അത് വിചാരിച്ച ലൈസൻസ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്, അതങ്ങനെ തന്നെ പോകണം. ഒരു വയലേഷൻ ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ വേണം. എന്നാലും അദ്ദേഹത്തിന് ഈ ഒരു പൈലറ്റ് ആ ഒരു ജോലിയിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിനപ്പുറത്ത് ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളും ചിന്തിക്കണം. അതേപോലെ തന്നെ ഒരു വീഡിയോ, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ അതുപോലെ തന്നെ പപ്പുവാനിയാഗിയ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ റോഡുകളില്ലാത്തേ, ആ റോഡുകളില്ലാത്തതുകൊണ്ട് ഒരുപാട് ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വിമാനം ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ആളുകൾ പോയിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഉൾഗ്രാമങ്ങളിലൊന്നും റോഡില്ലാത്തതുകൊണ്ടും കാറില്ലാത്തതുകൊണ്ടും വണ്ടികളില്ലാത്തതുകൊണ്ടും അവരുടെ ഒരു യാത്രാമാർഗമെന്ന് പറയുന്നത് വിമാനമാണ്. അപ്പോൾ ഈ വിമാനത്തിൽ ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ്. ആനിമൽസും അതുപോലെ ഹ്യൂമൻ ബീയിങ്സൊക്കെ ഒരുമിച്ചാണ് ഫ്ലൈ ചെയ്യുന്നത് വിമാനത്തിൽ. അവരുടെ പന്നികൾ, കോഴികൾ, ആടുകൾ, ഇതെല്ലാം തന്നെ പ്രത്യേകിച്ചൊരു കാർഗോ ഫ്ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഈ ഒരു വിമാനത്തിൽ ഇരുന്നിട്ടാണ് അത്ര യാത്ര ചെയ്യുന്നത്. അവിടെ ഈ പന്നികളെയൊക്കെ ചാക്കിലാക്കി സീറ്റിൽ കെട്ടി വെച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു വിഷ്വൽ അവിടെ സ്വാഭാവികമാണ്, എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ, നാട്ടിലെന്ന് മാത്രമല്ല എത്രയോ ആളുകൾ വിമാനത്തിൽ കയറണം എന്നൊരു സ്വപ്നമായിട്ട്, ആ ഒരു യാത്ര ഒരു സ്വപ്നമായിട്ട് ഇപ്പോഴും കാണുന്നവരുണ്ട്. അപ്പോഴാണ് ഈ ആനിമൽസിനെയൊക്കെ വിമാനത്തിൽ കയറ്റി ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലവും അവിടുത്തെ നാട്ടുകാരെയൊക്കെ കുറിച്ച് അറിയുന്നത്. അപ്പം ഇതൊരു വല്ലാത്ത ഒരു ന്യൂസ് തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വട്ടം കൂടി ഒന്ന് വിമാനത്തിൽ കയറാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒന്നെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ യാത്രകൾ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, ആദ്യ വിമാന യാത്രകൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
1: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹനാപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 4379790213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
2: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
3: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
4: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
5: പുഞ്ചിരിക്കും. Don't miss his saga. 905-949-5656. Dr. Bobby Chandi's Can Smile Dental.
6: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
7: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
6: സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് ടേസ്റ്റ് മാത്രമല്ല, ഇമോഷൻ കൂടിയാണ്. ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എങ്കിൽ സിംപ്ലി സൗത്തിലേക്ക് വരൂ. ക്രിസ്പി ദോശസ്, ഫ്ലേവർഫുൾ കറീസ്, അരോമാറ്റിക് ബിരിയാണീസ്, യെസ്, എവറി ബൈറ്റ് ടേക്സ് യു ക്ലോസർ ടു ഹോം. വിത്ത് ലൊക്കേഷൻസ് ഇൻ ഓഷവ ആൻഡ് മിസിസാഗ, സിംപ്ലി സൗത്ത് ഈസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫാമിലി ഡൈനേഴ്സ്, വീക്കെൻഡ് ക്രേവിംഗ്സ് ആൻഡ് സ്പെഷ്യൽ മൊമെന്റ്സ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോ എവിടെ പോകും? സിംപ്ലി സൗത്ത്. Taste the tradition.
8: എടാ ജോബിനെ, നാട്ടിൽ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു.
9: അതെന്താടോ, 2 മാസമായപ്പോഴേക്കും നാട് മിസ് ചെയ്യാൻ തുടങ്ങിയോ?
8: അതല്ലടോ, മമ്മി ഉണ്ടാക്കി തരുന്ന ആ പൊതിച്ചോറ് കഴിക്കാൻ തോന്നുക.
9: എന്നും ഈ ബർഗറും ബ്രെഡും കഴിച്ച് മടുത്തു.
8: ആഹാ, എന്നാ വേഗം റെഡിയാക്കിയോ, നമുക്ക് കേരള കറി ഹൗസിലേക്ക് പോകാം.
9: തന്റെ നാട്ടിലെ കുമരകം ഫിഷ് കറി വേണോ, അതോ എന്റെ തലശ്ശേരിയിലെ ബിരിയാണി വേണോ?
8: അതല്ല, ഇനി പൊതിച്ചോറ്, വെള്ളയപ്പം, പാലപ്പം, ചട്ടിച്ചോറ്, പലതരത്തിലുള്ള ദോശ, കപ്പ, പുട്ട് എന്ന് വേണമെങ്കിലും അവിടെ കിട്ടും. വീക്കെൻഡ് ആണെങ്കിലും നല്ല അടിപൊളി 50 ഐറ്റംസിൽ കൂടുതലുള്ള ബുഫേയും ഉണ്ട്.
10: Kerala Curry House, 5120 Dixie Road, Mississauga, 905-282-9111. Experience the real taste of Kerala.
11: ഫിഫ വേൾഡ് കപ്പ് 2026 നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാടധികം ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ട്രോളുകളും ന്യൂസ് അറ്റൻഷനും കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കാനഡയ്ക്ക് ഈ വേൾഡ് കപ്പിൽ. ഇന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും തമ്മിലുള്ള കളിയാണ് കേട്ടോ, ടൊറന്റോയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം ഒരുപാട് പേരൊക്കെ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട് ഇന്ന് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുക, നമ്മൾ ജീവിക്കുന്ന നാടാണിത്. അപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്ന കളികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കുമുണ്ട്. അപ്പോൾ വേൾഡ് കപ്പ് ഓപ്പണിംഗ് സെറിമണി തൊട്ട് തുടങ്ങിയതാണ് കാനഡയോടുള്ള, അല്ലെങ്കിൽ കാനഡ നേരിട്ട പ്രശ്നങ്ങൾ. അപ്പം കാനഡയിൽ വെച്ചിട്ട് വേൾഡ് കപ്പ് ഓപ്പണിംഗ് സെറിമണി നടന്നപ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് വെച്ചിരുന്ന ആർട്ടിഫിഷ്യൽ വേൾഡ് കപ്പ് ട്രോഫി ഉയർന്നു വന്നപ്പോൾ അതിനുണ്ടായ ഡാമേജുകൾ, അപ്പോൾ ഒരിക്കലും അങ്ങനൊരു സന്ദർഭത്തിൽ ഫുട്ബോൾ പ്രേമികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു വേൾഡ് കപ്പ് ട്രോഫിക്ക് ഉണ്ടാവുന്ന ഡാമേജുകളോടുകൂടി ഓപ്പണിംഗ് സെറമണിയിൽ ആ ഒരു ട്രോഫി ഉയർന്നു വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത്. ഫുട്ബോൾ ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒരുപാടധികം ട്രിഗർ ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ടിക്കറ്റ് ചാർജിൻ്റെ ഒപ്പം ടാക്സ് അപ്ലിക്കബിൾ ആണ്, അതെന്താ അങ്ങനെ. അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിലെ മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന ചോർച്ച, ഓഡിറ്റോറിയത്തിൽ ആളുകളില്ലാതിരുന്നത്, അങ്ങനെ അങ്ങനെ ഒരുപാടധികം കുറ്റപ്പെടുത്തലുകൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കാനഡയിൽ വെച്ച് നടക്കുന്ന, കാനഡയിലെ വിവിധ ലൊക്കേഷനുകളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഗെയിമുകളിലുണ്ടായ കുറേ വീഴ്ചകൾ, അല്ലെങ്കിൽ കോർഡിനേഷനിലും ഓർഗനൈസ് ചെയ്തതിലും ഒക്കെ പറ്റിയ തകരാറുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് June 18 വെച്ച് നടന്ന നമ്മുടെ ഖത്തർ കാനഡ മാച്ചിൽ 6-0 കാനഡ വിജയിക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് കാനഡ വേൾഡ് കപ്പിൽ കളിക്കാനിറങ്ങുന്നത്. അപ്പം 40 വർഷത്തിൻ്റെ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട് അല്ലേ. പിന്നെ വേൾഡ് കപ്പ് പോലെ ഒരു മത്സരത്തിൽ ഒരു ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ കാനഡയിൽ 40 വർഷത്തിന് ശേഷം ഒരു ടീം കളിച്ച് ആ കളിയിൽ ഖത്തറുമായിട്ട് മുഖാമുഖം മത്സരിച്ച കളിയിൽ 6 ഗോളുകളാണ് കനേഡിയൻ ടീം അടിച്ചത്. 6-0 ഖത്തർ പരാജയപ്പെടുന്നത്. യൂറോപ്യൻ ടീമുകൾ അല്ലാതെ മറ്റൊരു ടീമും ഇന്നേ വരെ വേൾഡ് കപ്പിൽ 6 ഗോളുകൾ അടിച്ച് വിജയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ വിജയമല്ല. കാനഡയിൽ ആക്ച്വലി ആ ദിവസം വിജയിച്ചു കഴിഞ്ഞ് 19-ാം തീയതിയൊക്കെ ഇന്നലെയൊക്കെ പീറ്റ്സ ഹട്ടിൽ ആദ്യമായിട്ട് വരുന്ന 100 പേർക്ക് ഫ്രീ സ്മോൾ പീറ്റ്സയൊക്കെ കൊടുത്തിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ വേൾഡ് കപ്പിൽ കാനഡ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ. അപ്പോൾ കാനഡയിലെ ഫുട്ബോൾ പ്രേമികൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് കോമൻറ്റ് കേൾക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് അവരുടെ നാടിനെയും അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ കുറിച്ച് കേൾക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സാഡായിട്ടിരുന്ന ആളുകൾക്ക് ഒരു എന്താ പറയുക, ഒരു പൂക്കാലം തന്നെയാണ് കനേഡിയൻ ഫുട്ബോൾ പ്ലെയേഴ്സ് ഈ ഒരു ഗെയിമിലൂടെ കൊടുത്തത്. അപ്പോൾ വേൾഡ് കപ്പ് വിശേഷങ്ങൾ ഇനിയും തുടരും. ഒരു പാട്ടിന് ശേഷം നമുക്ക് മടങ്ങി വരാം.

മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലർക്കും പല സമയത്തും വേണ്ട ഒന്നാണ് അല്ലേ? മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം ഈ മോട്ടിവേഷൻ ഒരുപാടധികം തരുന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. വേൾഡ് കപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ വേൾഡ് കപ്പിൽ ജൂൺ 14th ജർമ്മനിയും കുറസാവോ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് കളിയുണ്ടായിരുന്നു. അതിൽ 7 goals ജർമ്മനി അടിച്ചത്, 1 goal കുറസാവോയ്ക്ക് കിട്ടിയത്. ഈ 7-1 കുറസാവോ ആ കളി പരാജയപ്പെട്ടു. ലോകകപ്പിലെ തന്നെ വമ്പന്മാരാണ് ജർമ്മനി എന്ന് പറയുന്നത്. പക്ഷേ ഈ കളി തോൽക്കുമെന്നുറപ്പായിട്ടും ഇൻ്റർവെൽ ടൈമിൽ ഈ കുറസാവോയിൽ നിന്ന് വന്ന ടീം മെമ്പേഴ്സിൻ്റെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ആ ഒരു ഓഡിറ്റോറിയം മൊത്തം അത്ഭുതത്തോടെ ഇവരെ നോക്കുകയായിരുന്നു. കളി തോറ്റിട്ടും തോൽക്കുമെന്ന് ഉറപ്പായിട്ടും ഇവരെന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന്. ആ ഒരു ആഘോഷത്തിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇതാണ് കേട്ടോ. അവർ 1 goal അടിച്ചുള്ളൂ. ആ ഗോള് ജർമ്മനിക്കെതിരെയായിട്ടാണ് അവരടിച്ചത്. അത് അവരെ ഒരുപാടധികം മോട്ടിവേറ്റ് ചെയ്തു. ഇനിയും ഒരുപാട് ദൂരം അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ധൈര്യം പകർന്നു എന്നാണ് ആ ടീം മെമ്പേഴ്സ് പറഞ്ഞത്. ഒരു പിക്നിക്കിന് പോയി വരുന്ന പോലെ അത്രയും സന്തോഷത്തോടുകൂടി പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് ഇൻ്റർവെൽ കഴിഞ്ഞ് അവർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. കുറസാവോ എത്ര പേരെ കേട്ടിട്ടുള്ള ഒരു രാജ്യമാണ് എന്നെനിക്കറിയില്ല. ഇതൊരു ദ്വീപാണ്. 444 square kilometers മാത്രമുള്ള ഒരു കുഞ്ഞു ദ്വീപ്. ലോകത്തിൻ്റെ മാപ്പിൽ നിന്ന് ഈ ഒരു ദ്വീപ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ ആ ഒരു ജർമ്മനിയും കുറസാവുമായി നടന്ന കളിയിൽ ആ ഒരു ഓഡിറ്റോറിയം നിറയെ ആളുകളുണ്ടായിരുന്നു. ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് കുറസാവോ എന്ന് പറയുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവരെ ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് ഒട്ടും സാധിക്കാത്തൊരു കാര്യമായിരുന്നു. ആ ക്യാമറ ചുറ്റും ആ ഒരു 360 degrees തിരിയുമ്പോഴും ആ ഓഡിറ്റോറിയത്തിൽ ആ ഒരു JCയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ വിരളമായിരുന്നു. കണ്ടുപിടിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ആരാധകരുടെ സപ്പോർട്ടില്ലാതെ ഒരു ബഹളങ്ങളോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ പുറത്തുനിന്നില്ലാണ്ടാണ് ഇവർ ഈ കളികൾ ലൈക്ക് പരാജയപ്പെടുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ ജയിക്കുകയാണ് ചെയ്തത്. 1 goal എന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമാണ് ഇത്രയും വലിയ വമ്പന്മാർക്കെതിരെ. അപ്പം ഈ ഒരു കുറസാവോയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 160,000 ആളുകളാണ്. ഈ 160,000 എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടേഴ്സിൻ്റെ എണ്ണം മാത്രമല്ല കേട്ടോ, അവിടുത്തെ താലൂക്കിലെ എണ്ണമല്ല, അവിടെ എന്താ പറയുക, ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം മാത്രമല്ല, ആ ഒരു മൊത്തം രാജ്യത്ത് തന്നെ 160,000 പേരേയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു രാജ്യത്തിൽ നിന്ന് ലോകകപ്പിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു കുറസാവോ. അപ്പോൾ ഈ ഒരു പരാജയം അവർക്ക് വലിയൊരു വിജയമാണ്. അവർക്കറിയാം അവിടുത്തെ ഏതൊരു വിജയിച്ച ടീമുകളേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ആ ഒരു വേൾഡ് കപ്പിൽ അവരാണ്. അവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട്.

0: പുതിയ പാട്ടുകൾ ആദ്യമായി മധുര ഗീതത്തിലൂടെ. Looking for the best dental care in Oshawa? Engil Dr. Sajan, Dr. Rimya, ennivarude nedrathathilulla Clear Smile Dental Clinic ilekku varu. Root canal mudal Invisalign vare. Koodathe same day emergency appointments. Ningalude ella dental aavashyangalum ini oru clinic il. Using cutting edge dental technology, they ensure comfort, precision and stress free experience for every patient. Clear Smile Dental, conveniently located with plenty of parking. Ask about their 0% interest financing options for major treatments. Call Clear Smile Dental today at 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority. വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
3: Menon Law Professional Corporation.
4: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
5: Barrister, Solicitor, Notary Public.
6: Lata Menon.
5: Real Estate.
4: Family Law.
5: Wills and Estates.
4: Civil Litigation.
5: Immigration Law.
4: Bylaw Matters.
5: Criminal Matter.
4: And Personal Injury.
5: Call 905-956-0747.
3: Menon Law Professional Corporation.
7: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 225 ഡൻഡാസ് സ്ട്രീറ്റ് ഈസ്റ്റ്, ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6 മന്ത് പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല, $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ്ഡ് കാർ സൂപ്പർ സ്റ്റോർ, 905-866.
8: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
9: എന്താ പറഞ്ഞേ?
8: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
9: സ്വപ്നത്തിലായിരിക്കും.
8: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
9: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
8: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
10: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
11: ഡ്രീം കിച്ചൺ വേണമെങ്കിൽ ഒരേ ഒരു പേര്, PLK കസ്റ്റം കിച്ചൺസ്. മോഡേൺ സ്റ്റൈലിഷ് കിച്ചൺ വേണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വേറെ എവിടെ നോക്കണ്ട. PLK കസ്റ്റം കിച്ചൺസ് നിങ്ങളുടെ കിച്ചണെ സ്റ്റണ്ണിങ്ങും ഫംഗ്ഷണലും ആയ സ്പേസ് ആയി മാറ്റുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് മാത്രം ടെയ്ലർ ചെയ്ത ഡിസൈൻസ്. ഡ്രീം കിച്ചൺ ഒരു പേര് മാത്രം, PLK കസ്റ്റം കിച്ചൺസ്. 416-419-9399. മാർക്കമിലും സ്കാർബ്രോയിലും 401-നടുത്തായി ഷോറൂമും മാനുഫാക്ചറിംഗ് യൂണിറ്റും അവൈലബിൾ ആണ്.
10: PLK കസ്റ്റം കിച്ചൺസ്, ക്ലാസിക്, കണ്ടംപററി or ultra modern, they bring your vision to life. Free estimates available. Call Ruben at 416-419-9399. Follow them on Instagram and Facebook or visit the website for more details.
12: Music, information, entertainment. Tune into Canada's own Madhura Geetham FM.

പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോണിലൂടെ സംസാരം കേട്ടപ്പോൾ നേരിട്ട് കാണാൻ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്. അതെങ്ങനെയാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ശബ്ദങ്ങൾ ചില ആളുകൾക്ക് നന്നായി ചേരും, ചില ശബ്ദം ചില ആളുകൾക്ക് ചേരാറില്ല. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, ആ കാണാൻ എങ്ങനെയാണ്, ഓ സംസാരിച്ചപ്പോൾ ഇങ്ങനെയായി, പെട്ടെന്ന് ഭയങ്കര മെച്യൂരിറ്റി തോന്നും ശബ്ദത്തിൽ, ചിലപ്പോൾ നല്ല കിളിനാദമായിരിക്കും, പക്ഷെ ആൾ ഭയങ്കര ഭീകരനായിരിക്കും. അങ്ങനെയുള്ള കോമൺ ആയിട്ട് എപ്പോഴും ശബ്ദവും കാഴ്ചയും കാണാനുള്ള കാഴ്ചയും തമ്മിൽ എപ്പോഴും ഒരു കമ്പാരിസൺ വരാറുണ്ട്. അപ്പം എം ജി ശ്രീകുമാർ എന്ന് പറയുന്നൊരു ഗായകൻ മോഹൻലാൽ അഭിനയിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും, മോഹൻലാൽ അഭിനയിച്ച് പാടുന്ന എല്ലാ പാട്ടുകളിലും എം ജി ശ്രീകുമാറാണ് ആ ഒരു ശരീരത്തിനും മോഹൻലാലിൻ്റെ ശരീരത്തിനും രൂപത്തിനും ഈ എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദമാണ് ചേരുന്നത് എന്ന് മലയാളികൾ എക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് അല്ലേ. എം ജി പാടാതെ മറ്റൊരു വ്യക്തി പാടിയിട്ട് ലാലേട്ടൻ അഭിനയിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഇതാണ്, അയ്യോ എം ജിയുടെ ശബ്ദമായിരുന്നു കുറച്ചുകൂടിയും ചേരുന്നേ, അങ്ങനെയുള്ളൊരു ഒരു ഫീലാണ്. അപ്പോൾ ഈ ഒരു പാട്ടിലും ലാലേട്ടൻ പാടി അഭിനയിക്കുന്നുണ്ട്. ആ ഒരു അഭിനയത്തിൽ എം ജിയുടെ പാട്ടും കൂടി ആ ഒരു ശബ്ദം കൂടി ആയപ്പം ലൈക്ക് നമുക്ക് ലാലേട്ടൻ അല്ലാണ്ട് ഡയലോഗുകൾ പറയുന്നതും ഈ ഒരു പാട്ട് പാടുന്നതുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. അത് ലാലേട്ടൻ്റെ ശബ്ദം തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ് പാടുന്നത് എന്നുള്ളൊരു ഫീൽ വരും അല്ലേ. അപ്പം മലയാളിക്ക് അഭിമാനിക്കാൻ എന്നൊക്കെ വരുന്നത് അഭിമാനിക്കാൻ പറ്റുന്ന ചില ആളുകളിൽ ഒന്നാണ് ഈ എം ജി ശ്രീകുമാർ, അതുപോലെ ലാലേട്ടൻ. അതേപോലെ തന്നെ പുതിയ തലമുറയിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മലയാളികളെ അഭിമാനത്തിൻ്റെ ഇതിലേക്ക് ഒന്നുകൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസായിരുന്നു ഖത്തർ എന്ന് പറഞ്ഞ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് ഒരു മലയാളി, ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് കേട്ടോ, വേൾഡ് കപ്പ് ഫുട്ബോളിൽ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ ടീമിൽ ഒരു ടീമിൽ അംഗമായിട്ട് വരുന്നത്. കണ്ണൂരുകാരനായിട്ടുള്ള തഹസിലാണ് ഖത്തർ ടീമിന് വേണ്ടി കളിക്കുന്നത്. അപ്പം ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടൊരു ടീം ഇറങ്ങുന്നില്ല, പക്ഷേ എനിക്കറിയാം അതൊരു എപ്പോഴും എന്നൊരു സങ്കടമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിക്കറ്റിനെയാണ്, പക്ഷേ ഫുട്ബോൾ പ്രേമികൾ ഒരുപാടുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ എത്രയധികം ഫുട്ബോൾ പ്രേമികളാണ് അല്ലേ. അവർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനാണ്. കാൽപന്ത് കളിക്ക് പേര് കേട്ട നാടാണ് നമ്മുടെ മലപ്പുറം എന്നൊക്കെ പറയുന്നത്. അവിടെ എന്നും ആ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതോ ഒരറ്റത്ത് നടക്കുന്ന കളിക്ക് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കോൺട്രിബ്യൂഷൻ ും അല്ലെങ്കിൽ അവരുടെ ഒരു അവരെത്ര ഭംഗിയായിട്ടാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത്, അവരുടെ അഡ്വർടൈസ്മെൻറ്റോ അവരുടെ പ്രൊമോഷൻസ് ഒന്നും എവിടെയും എത്തുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും അവരുടെ ആ ഒരു ഊർജ്ജമാണ്, അവരുടെ എനർജിയാണ് അവർ പുറത്ത് കാണിക്കുന്നത്, അവരുടെ ഇഷ്ടമാണ് അവർ പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ തഹസിൽ എന്നും മലയാളികൾക്ക് അത്ഭുതവും അഭിമാനവും ആയിരിക്കും. ഖത്തർ ടീമിന് വേണ്ടി നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ എന്നുള്ള കാര്യമാണ് അല്ലേ. നമ്മൾക്ക് ഭയങ്കരമായിട്ട് കണ്ണൂരുകാരനാണ്, എന്നാൽ പോലും നമ്മൾ മലയാളി ഒരാളുണ്ട്, ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതേപോലെ ഈ ഒരു ഫുട്ബോൾ കളിയിൽ പിന്നെ നോട്ട് ചെയ്യപ്പെടുന്ന ഒരാൾക്കാരാണ് ഈ നോർവേയിൽ നിന്ന് വരുന്ന ആളുകൾ. അവരുടെ ഒരു അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയും അവരുടെ ഒരു രീതികളും ഗെയിമിൻ്റെ രീതികളും അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ സ്റ്റേഡിയത്തിൽ അവർ നിൽക്കുന്നതും അവരുടെ ഒരു കോർഡിനേഷനും അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ നോർവേക്കാർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ യു എസിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ മത്സരിക്കാൻ വന്നപ്പം അവർക്ക് കഴിക്കാനുള്ള ഫുഡും കൂടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കെന്താ, നമ്മളിവിടെ ഫുഡൊന്നും കഴിക്കാണ്ടാണോ ജീവിക്കുന്നത്, നോർത്ത് അമേരിക്കയിൽ ഫുഡൊന്നും ഇല്ലേ എന്ന് ചോദിക്കണ്ട. അവർക്ക് അവരുടേതായിട്ടുള്ള, അവർ പറയുന്നത് തൗസൻഡ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ആയിട്ട്, മറ്റ് രാജ്യങ്ങളെല്ലാം പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ബാൻഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇന്നും യു എസിലും കാനഡയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അലൗഡ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ. അതുകൊണ്ട് അവർക്ക് ആ ഫുഡൊന്നും കഴിക്കണ്ട. അവർ 300 kg സാൽമണും 116 kg ചീസും പിന്നെ 6000+ ഓറഞ്ചുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവരിവിടെ ഫുഡും കഴിയുന്നത് കളിക്കാനും വരുന്നത്. ഇപ്പം എന്താണ് അല്ലേ. അതേപോലെ തന്നെ അർജന്റീന
പ്ലെയേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. യെർബ മാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മെസ്സിയുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ ചിരട്ടേൻ്റെ ആകൃതിയിൽ ഒരു ഒരു കപ്പും ഒരു പ്രത്യേക തരം ഒരു സ്ട്രോയും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പേരാണ് യെർബ മാറ്റെ. ഈ യെർബ മാറ്റെ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കാന്താര എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടാണ്. ഇത് കേട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് കൂടുതൽ യെർബ മാറ്റയുടെ വിശേഷങ്ങൾ സംസാരിക്കാം.

0: ഗീതം കേൾക്കുന്തോറും കൂടുതൽ മധുരം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mind Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
0: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടീഡ്.
2: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
3: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
0: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
4: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
0: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോനുള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
5: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ്. 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com.
6: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
7: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
6: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 9058761095 or visit www.rightgate.com.
7: Right Gate Orthotics, RITEGAIT, every step with comfort.
8: Welcome back to Madhur Geetham 101.3 FM, The Morning Drive. You are listening to the voice of RG Malu. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ യെർബ മാറ്റിനെ കുറിച്ചാണ്. യെർബ മാറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ് കേട്ടോ. ഇത് ഈ അർജന്റീനയിലുള്ള ആൾക്കാർ മെജോറിറ്റി പേരും ഒരു കുഞ്ഞി കപ്പും ആ ഒരു പ്രത്യേക തരം സ്ട്രോയും ഇട്ട് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു കപ്പിനും സ്പെഷ്യാലിറ്റി ഉണ്ട്, ആ ഒരു സ്ട്രോനും സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ എന്താ പറയുക, എനർജി ബൂസ്റ്ററായിട്ട് കുറേ സാധനങ്ങൾ കുടിക്കാറുണ്ട്. കോഫി കുടിക്കാറുണ്ട്, അതേപോലെ കോൾഡ് കോഫി, ഗ്രീൻ ടീ, ഹെർബൽ ടീ ഇതൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഈ യെർബ മാറ്റി എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ ടീ അല്ല. പക്ഷേ ഒരു പ്രത്യേക തരം ഇലകളൊക്കെ ചതച്ച് അത് ഡ്രൈ ആക്കിയിട്ട് ഈ ഒരു കപ്പിൻ്റെ ഒരു ഭൂരിഭാഗം, മെജോറിറ്റി ഭാഗം ഈ ഇലകളിടും. അപ്പോൾ ഈ സ്ട്രോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ട്രോയാണ്, അത് സ്റ്റീലിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു അരിപ്പ പോലെ ഒരു ഭാഗം കൂടി വെച്ചിട്ടാണ് ഈ സ്ട്രോ വരുന്നത്. അപ്പം ഈ യെർബ മാറ്റയ്ക്ക് അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമുക്ക് ഇതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഹോട്ട് വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വാം വാട്ടറേ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ യെർബ മാറ്റ ഇട്ടിട്ട് ആ ഒരു കപ്പിൽ കുറച്ച് വാട്ടർ ഒഴിക്കും, കുറച്ചൊരു കാൽഭാഗം വെള്ളം ഒഴിക്കും. ആ ഒരു കാൽഭാഗം വെള്ളത്തിൽ ഈ ഒരു ഇലകൾ സോക്ക്ഡ് ആവും. എന്നിട്ട് ഈ ഇലയിലുള്ള സത്തുകളെല്ലാം ഈ വെള്ളത്തിൽ പിടിക്കും. അതേപോലെ എന്നിട്ട് അത് കുടിക്കുകയാണ്. ഇത് മസിൽ റിക്കവറിക്കും, ഇതിൽ കഫീൻ ഉണ്ട്. കഫീൻ ഒരു ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിനൊക്കെ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നാൽ ആ ഒരു കഫീൻ്റെ അളവിന് നല്ല വ്യത്യാസമുണ്ട്. ഇത് മസിൽ റിക്കവറിക്കും, ക്ഷീണം മാറ്റാനും, അതേപോലെ തന്നെ നമ്മളൊരു കളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വലിയൊരു വാക്കിന് പോയി, ജിമ്മിൽ പോയി വർക്കൗട്ട് ഇതൊക്കെ വരുന്ന ആളുകൾക്ക് ബോഡിയിൽ റിക്കവറിയിലുണ്ടാവുന്ന പെയിൻ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഈ യെർബ മാറ്റി സഹായിക്കും. അപ്പം ഇത് അവരുടെ ഒരു പ്രത്യേക തരം ഡ്രിങ്കാണ്, അവരെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, യെർബ മാറ്റി ട്രൈ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ, ഉറപ്പായിട്ടും വിട്ടുകളെ അത് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം നമുക്കും അറിയണമല്ലോ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിനെന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് വരുന്നത്. ഇനിയിപ്പം മെസ്സിയൊക്കെ ഇത് കുടിച്ചിട്ടാണ് നന്നായി ഗെയിം കളിക്കുന്നതെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. ഇനി ഇത് കുടിച്ചുകൊണ്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പോലും പ്രത്യേകതകൾ എന്തായാലും അതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹെർബലാണ്, അതുപോലെ ഒരു നാച്ചുറൽ ഡ്രിങ്കാണ്, അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത വരുന്നത്. അപ്പം ഇനി നമുക്ക് കേരളത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ വി ഡി തരംഗമാണ്. വി ഡി സതീശനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മലയാളികൾ എന്താ പറയുക, ഭരണം കൊടുത്തിരിക്കുകയാണ്. ആ ഭരണത്തിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി, ചെറിയ ചെറിയ ഇളക്കങ്ങളൊക്കെ തട്ടിത്തുടങ്ങി. തട്ടേണ്ടവർക്ക് തട്ടു, കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ചാരുദ്ധ്യം ചാതുര്യം അല്ലേ, അയ്യോ ഇനി ആ വാക്കിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നില്ല, അതിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് ഞാൻ സഞ്ചരിക്കാൻ പോവാണ്. അങ്ങനെ പിടിച്ചു നിന്നാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വർത്തമാനം പറയാനുള്ള കഴിവ്, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം ആ ഒരു കഴിവും അദ്ദേഹത്തിൻ്റെ നോളേജും, അദ്ദേഹം ഒരുപാട് വായനാശീലുള്ള ഒരാളാണ്. അപ്പോൾ ആ വായിച്ച് കിട്ടുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ റീസൻ്റ്ലിയാണ് നമ്മുടെ വായനാ ദിനം കഴിഞ്ഞത്. അപ്പോൾ വായിച്ച് വളരാമെന്ന് പറയുന്ന രീതിയിൽ വായിച്ച് വളർന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം ബജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബജറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Gold and Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
1: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെ വരെ ആയി?
2: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
1: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കേ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കാം. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
2: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
1: ഇതാ സേവ് ചെയ്തോ. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത കെട്ടുകഥ തന്റെ വീട്ടിലാണ്.
2: പിന്നെന്താ?
3: കോൾ പ്രശാന്ത് വിജയരാജൻ പിള്ളൈ ടു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് റിയൽ എസ്റ്റേറ്റ്. 6472816501.
4: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് ആഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
5: മിസ്സസ് ആഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് ആഗ, സെർവിംഗ് ദ ജി ടി എ വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് ആഗ ക്രൈസ്ലർ ഡോട്ട് കോം.
4: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് ആഗ ക്രൈസ്ലറിനൊപ്പം.
6: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി?
7: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോ ആകാം.
6: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഹന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
8: ന്യൂരംഗനാസ് ജ്വൽ ഹോം, GTA's number 1 jewelry group near Markham and Steels intersection, 6055 Steels Avenue, unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
9: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
10: ഓ റിയലി? എങ്ങനെ?
9: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
10: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
9: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
10: So next time you send money from Canada, remember just one name:
9: LEMFI. Fast money, happy homes, LEMFI. Terms and conditions apply.

മലയാളത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാതെ പോയ ഒരുപാട് കഴിവുള്ളൊരു നടനായിട്ട് നരയൻ എന്ന നടനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പന്തായക്കുഴി എന്ന് പറയുന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം മലയാളത്തിന് നഷ്ടപ്പെട്ടെങ്കിലും മറ്റ് ലാംഗ്വേജുകളിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല സിനിമകളിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ലിങ്കിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തിനെ കുറിച്ചായിരുന്നു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ട് വി ഡി സതീശൻ നിയമസഭയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മുന്നിലോട്ട് വെച്ചിട്ടാണ്, ഈ ഒരു വികസന ദർശനം മുന്നിലോട്ട് വെച്ചിട്ടായിരുന്നു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതും. ബഡ്ജറ്റിൻ്റെ മുഖ്യ പ്രമേയമായതും ഈ പുതുയുഗ കേരളം എന്ന കോൺസെപ്റ്റായിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് വികസനവും ക്ഷേമ പദ്ധതികളും ഒരുപോലെ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ ഈ ഒരു വർഷം മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാടധികം പ്രതീക്ഷകൾ മലയാളികൾക്ക് സമ്മാനിച്ച് വിജയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ഇന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു തരംഗമാണ്. യൂത്തിനും ഇന്നത്തെ ജെൻസിക്കും ഒക്കെ ഒരുപാടധികം പ്രതീക്ഷകൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളും അതുപോലെ തന്നെ നടത്താൻ സാധിക്കട്ടെ എന്നും കൂടിയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി തുടങ്ങാനായിട്ട് 10 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വീതമാണ് ലക്ഷ്യമിടുന്നത്. പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര പദ്ധതിക്കായിട്ട് 600 കോടി രൂപ അനുവദിച്ചു. ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായിട്ട് 50 കോടി രൂപ അനുവദിച്ചു. അപ്പം ഇതിൻ്റെയൊക്കെ പ്രധാന ആശയം അദ്ദേഹം ഇലക്ഷന് നിൽക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാതെ, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്, എന്തിനാണ് അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു ആശയമാണ് അദ്ദേഹം മുന്നിലോട്ട് വെക്കുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ. മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം എത്താൻ പോവാണ്. 50 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ അതിനനുവദിച്ചിരിക്കുന്നത്. മലബാറിനെ കുറിച്ച് നമ്മളിപ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലേ. കാൽപന്ത് കളിയെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന, അത് ജീവനായി കാണുന്ന ആളുകളാണ്, ഒരു വലിയ സമൂഹമാണ് മലബാറിലുള്ളത്. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ സന്തോഷമായിരിക്കും. അതുപോലെ കേരളത്തിലെ സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള വിപണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി. 10 കോടി രൂപയാണ് അതിനനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിക്കായിട്ട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 20 കോടി അനുവദിച്ചു. കൊച്ചിയിൽ ജി സി ഡാനിയേൽ ഫിലിംസ് സിറ്റി നിർമ്മിക്കും. സിനിമാ വികസന പദ്ധതികൾക്കായിട്ടാണ് 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ 10,000 MSMEകൾക്ക് സഹായം നൽകും. അവരുടെ പദ്ധതികൾക്കായിട്ട് 100 കോടി രൂപയുടെ സഹായം വരെ നൽകാനാണ് ഈ ഒരു ബഡ്ജറ്റിൽ തീരുമാനിച്ച്. തൊഴിൽ മേഖല പദ്ധതികൾക്കായി 2 കോടി രൂപ, ഹെൽത്ത് സെക്ടറിന് 2,074 കോടി രൂപ. ആലപ്പുഴയിലെ പുതിയ മെഡിക്കൽ കോളേജിനുള്ള പദ്ധതിയുണ്ട്. അതേപോലെ ഇത്ര ഇത്ര നല്ല കാര്യങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിലുണ്ടായിരുന്നത്. ദീർഘവീക്ഷണമുള്ള അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ ആർജിച്ചെടുത്ത സന്ദേശങ്ങളും അല്ലെങ്കിൽ അറിവുകളും ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു രീതിയിലുള്ള മാറ്റം കേരളത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അല്ലേ. സംസ്ഥാനത്തിൽ നോളേജ് വാലിക്കായിട്ട് വാലിയാക്കി മാറ്റാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രമുഖ വിദേശ സർവകലാശാല കോളേജുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള നിയമനിർമ്മാണം അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള വഴികൾ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഘടകമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് ആകർഷകമായിട്ട് ഇൻവെസ്റ്റ് കേരള സെല്ല് രൂപീകരിക്കാനുള്ളത്, അതുപോലെ ജോലി അവസരങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുന്നത്,
ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 നിന്ന് 3000 ഘട്ടം ഘട്ടമായിട്ട് ഉയർത്താനുള്ള കാര്യം, അതുപോലെ കേരള കെയർ മിഷൻ പദ്ധതി, അങ്ങനെ അങ്ങനെ ഒരുപാടധികം പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, ഒരുപാട് നല്ല ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, ജനങ്ങളുടെ മനസ്സറിയുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള, എന്താണ് ഇന്ന് കേരളത്തിന് വേണ്ടത്, എങ്ങനെയാണ് കേരളത്തിലെ കേരളത്തിൻ്റെ ഖജനാവിനെ ഉപയോഗിക്കേണ്ടത്, കേരളത്തിനെ ഒന്നും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ ഒരു ബഡ്ജറ്റ് 2026 ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് മലയാളികളുടെ മനസ്സിൽ നമ്മുടെ മലയാളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മുത്താണ് അല്ലേ? അപ്പം ഈ ഒരു മുത്ത് സോങ് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

സമ്മർ ആവുമ്പോൾ പുറത്തിറങ്ങാനും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പ്രത്യേകിച്ച് കാനഡയിൽ നമുക്കൊരു ലോങ് വിൻ്റർ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നല്ലൊരു വെതറൊക്കെ ആയി നമുക്കെല്ലാം പുറത്ത് വാക്കിനിറങ്ങാനും അതുപോലെ പാർക്കുകൾ വിസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില ചില യാത്രകൾ പോകാനൊക്കെ ഉള്ള അവസരം കിട്ടുന്നത്. അപ്പം കാനഡയ്ക്ക് ചുറ്റും ഒരു ടൊറൻറ്റോയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു 2 മണിക്കൂർ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യാൻ പറ്റുക. ഒരുപാട് ലൊക്കേഷനുകളുണ്ട്, ടോബമോറി, അതുപോലെ തന്നെ പല ഹൈക്കിംഗ് പോയിൻ്റുകൾ. ഹാമിൽട്ടണിൽ ഒരുപാടധികം ഹൈക്കിംഗ് പോയിൻ്റ്സ് ഉണ്ട്. അതുപോലെ സ്കാർബ്രൂവിൽ തന്നെ, സ്കാർബ്രൂവിൽ ഒരു ഹിഡൻ ജമ്മായിട്ടുള്ളൊരു പാർക്കുണ്ട്. അപ്പം ഫിഞ്ച് അടുത്താണ് ആ പാർക്ക് വരുന്നത്. അപ്പോൾ ആ പാർക്കിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിൻ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മിസിസാഗ, ടോബിക്കോ, ടൊറൻറ്റോ ഡൗൺ ടൗൺ, ബ്രാംപ്ടൺ, അങ്ങനെ പല സ്ഥലത്തേക്കുമുള്ള വ്യൂ കിട്ടുന്ന തരത്തിലുള്ള പാർക്ക്. അതേപോലെ കുറേയധികം ഹൈക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇപ്പോൾ കാനഡയിലുള്ളത്. അപ്പോൾ അവർ സമ്മർ ആവുന്ന സമയത്ത് ആ സമ്മർ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, യാത്രകൾ പോവും, അതേപോലെ ഹൈക്കിംഗ് നടത്തും, സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി ഒന്നും ഇപ്പോൾ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ പുറം ഭാഗത്തേക്ക്, ബാക്ക് സൈഡിൽ സൂര്യൻ്റെ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ ആ ഒരു വെളിച്ചം തട്ടുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിക്കും അതുപോലെ പല തരത്തിലുള്ള ഗുണങ്ങൾ ആ ഒരു സൂര്യപ്രകാശത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബീച്ചുകൾ, ദ ബീച്ചസ്, അവിടെയൊക്കെ പോവാം. പുതിയ കുഞ്ഞു കുഞ്ഞു കഫേറ്റേരിയാസ് തുടങ്ങിയിട്ടുണ്ട്. സമ്മറിൽ മാത്രമുണ്ടാവുന്ന ടൊറൻറ്റോയിലുള്ള ഒരുപാട് കഫേറ്റേരിയാസ് ഉണ്ട്. സമ്മർ ഫുഡ് കിട്ടുന്ന, സമ്മർ ഡ്രിങ്ക്സ് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ ടിം ഹോട്ടൻസിലും മെക്ഡോണൽസിലും ഒക്കെ ഈ സമ്മർ ഡ്രിങ്ക്സ് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാലോ, ബ്ലൂബെറി ക്രഞ്ചേഴ്സ്, ബ്ലാക്ക് ബെറി ക്രഞ്ചേഴ്സ്, ഓറഞ്ച് ക്രഞ്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സമ്മറിൻ്റെ ഒരു 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കട്ടൊന്നും വേണ്ട. നമുക്ക് സമ്മർ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് നന്നായി ആസ്വദിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സമ്മർ വരണേക്കാൾ തൊട്ട് മുന്നേ തൊട്ടേ ഈ സമ്മർ ഡ്രിങ്ക്സിനോടുള്ള ആക്രാന്തം കാരണം കുടിച്ചു തുടങ്ങേണ്ടതാണ് ഇപ്പം എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ സൗണ്ടിന് ഇത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ സൗണ്ടൊക്കെ ഇങ്ങനെയായിട്ട് കുറച്ച് നാളായി, ഇതങ്ങ് ശരിയാവുന്നില്ല, ശരിയാവാനുള്ള അവസരം ഞാൻ കൊടുക്കുന്നില്ല. ഈ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ ശരിയാവാനാണ് അല്ലേ. അപ്പം എനിക്ക് എൻ്റെ ഡോക്ടർ കയ്യിൽ നിന്ന് കിട്ടിയ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ വോയിസ് റെസ്റ്റ് എടുക്കൂ എന്നാണ്. ഞാനാണ് അസുഖം പറയാൻ പോയത്. പുള്ളിക്കാരിക്ക് പറയാനുള്ള അവസരം കൊടുക്കാത്തതുകൊണ്ട് പുള്ളിക്കാരി അവസാനം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് നിർത്തി, ഒരു കാര്യം ചെയ്തോളൂ, വോയിസ് റെസ്റ്റ് എടുത്തോളൂ, അപ്പം നമുക്കിതൊക്കെ മാറിക്കോളും. ഒന്നും മിണ്ടാതെ ഒരു 10 മണിക്കൂർ ഇരിക്കുക ഓരോ ദിവസം. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയമല്ലാണ്ട് ഈ മിണ്ടാണ്ടിരിക്കുന്ന പരിപാടി എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇന്നും എൻ്റെ സൗണ്ട് ഇങ്ങനെ കറന്ന് വെച്ചിരിക്കുന്നത്. അപ്പം സിനിമ അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ പുതിയ ബാലൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാലൻ ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയ ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മൂവീസും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്, ഒരു എക്സ്പെക്റ്റേഷനോ ഇല്ലാണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ. പിന്നെ ഈ റിവ്യൂവേഴ്സിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, പേയ്മെൻറ്റ് മേടിച്ച് റിവ്യൂ ചെയ്യുന്നവരുണ്ട്, പേയ്മെൻറ്റ് മേടിക്കാതെ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, ഒരു പ്രത്യേകതരം ഇൻറ്റൻഷനോട് കൂടി റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, റിവ്യൂ നല്ലതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിവ്യൂ ഒക്കെ പടം വിജയിക്കുക, ഒരു അവസരം കൊടുക്കുക. ആ സിനിമ ഇറങ്ങിയ ഉടനെ, കണ്ടുടനെ അങ്ങ് റിവ്യൂ ആണ്. അതിനപ്പുറത്ത് കുറച്ച് നാൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കുന്നത്. അത് പ്രേക്ഷകർക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. ഈ റിവ്യൂവും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട്, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് അവർക്ക് സിനിമ കാണാൻ വിട്ടുകൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ, അവർ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ കേൾക്കാണ്ട് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുക സിനിമയുടെ. അപ്പം ഇങ്ങനെ തന്നെയല്ല ആയിരുന്നോ കുറച്ച് വർഷം മുന്നേ? ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഇത് കിട്ടുന്നതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നടന്നു പോയിരുന്നത്. അപ്പം അപ്പോഴും മലയാള സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം മലയാള സിനിമ എന്നല്ല, ഏതൊരു ലാംഗ്വേജിലുള്ള സിനിമയും പരാജയപ്പെടണോ വിജയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകനാണ്. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് പ്രേക്ഷകൻ പോയി കണ്ടിട്ട് അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഓരോ സിനിമയും വിജയിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മാത്രമല്ല, കുറേയധികം നല്ല ആളുകളും ലൈക്ക് സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഫോളോ ചെയ്യുന്ന ആളുകളും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് തന്നെ
വിത്തിൻ അവേഴ്സിൻ്റെ ഉള്ളിൽ റിവ്യൂ ഇറങ്ങുകയാണ്. അപ്പോൾ അത് നല്ലതാണോ, ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അല്ലേ, വ്യക്തിപരമായിട്ടാണ് ഒരാൾ അയാളുടെ റിവ്യൂവിൽ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അതിനുള്ള ശരിക്കൊരു തീരുമാനം എടുക്കേണ്ടതാണ്. എങ്ങനെയാണ്, എനിക്കതിൻ്റെ സാധ്യതകൾ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത് സലീം കുമാർ മരിച്ച സമയത്ത് സോഷ്യൽ മീഡിയയുമായിട്ട് ക്യാമറയും തൂക്കിപ്പിടിച്ച് വന്ന ഒരു വലിയ ശതമാനം ആളുകളുടെ ആ ഒരു കുടുംബത്തിന് അവരുടെ ചടങ്ങുകൾ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത അത്രയും ബുദ്ധിമുട്ടിച്ച സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും തിരിച്ചടിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. വേദന സഹിക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ കരഞ്ഞ് തൻ്റെ അച്ഛനെ ഇനി ഒരിക്കലും തനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു അത്രയും വേദനയോട് നിൽക്കുന്ന മകന് പോലും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അദ്ദേഹത്തിന് ഇറങ്ങി നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു കൺട്രോള് എപ്പോഴും നല്ലതാണ്. മനുഷ്യൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതൊരു ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇനി മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സിനിമ ഇറങ്ങി മൂന്നാഴ്ചയെങ്കിലും സിനിമയ്ക്ക് കൊടുക്കുക, പരാജയപ്പെടുകയോ ചെയ്യട്ടെ, അത് പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ. വിത്തൌട്ട് ഹാവിങ് എനി അല്ലെങ്കിൽ വിത്തൌട്ട് വാച്ചിങ് എനി റിവ്യൂസ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ബാലൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ ഒരു സജഷനാണ്. ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക.

എന്ത് നല്ല പാട്ടാണ് അല്ലേ. ഈ ഒരു പാട്ടിൽ പറയുന്ന അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു വരി ഒരുപാടധികം എന്നേന്നല്ല എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു വരിയാണ് അല്ലേ. ഒരു പൂ ചോദിച്ചാൽ നീ ഒരു പൂമരമാവുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമല്ല പാർട്ട്നേഴ്സും ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളെ എന്താ പറയുക വലുതായിട്ട് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് അച്ചീവ്മെൻസിനെ വലുതായിട്ട് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ കൂടെയിരിക്കുന്ന, നമ്മളുടെ നമുക്ക് വീണു പോകുന്ന സമയത്ത് ഒരുപാട് മോട്ടിവേഷൻ തരുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ഇന്ന് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് റെഫ്യൂജി ഡേ ആണ്. ജൂൺ 20 ഗ്ലോബലി റെഫ്യൂജി ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ കാനഡ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരുപാടധികം റെഫ്യൂജീസ് വരുന്നതാണ് അല്ലേ. ആ രാജ്യത്ത് റെഫ്യൂജീസിന് വേണ്ടി ഒരുപാടധികം എന്താ പറയുക പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊന്നാണ് ബ്ലൂ ക്രോസ്, VSC ബ്ലൂ ക്രോസ് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ട്. അവർക്ക് ഇപ്പം പുതിയൊരു രാജ്യത്തിലേക്ക് വരുന്നു, ഇതൊന്നും അറിയില്ല, അവിടുത്തെ കൾച്ചർ അറിയില്ല, ഒരുപാട് ട്രോമാസ് ആയിട്ടായിരിക്കും അവരവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ട്രോമാസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ബ്ലൂ ക്രോസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഫെഡറൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സൈക്കോതെറാപ്പി കൗൺസിലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു ഒരു വ്യക്തിക്ക് ഒരു വർഷം ഒരു കലണ്ടർ ഇയറിൽ ഓൾമോസ്റ്റ് ഒരു $1,600 അടുത്ത് ഇതിനു വേണ്ടി മാത്രം കിട്ടുന്നുണ്ട്. അതേപോലെ അവരുടെ ജോലി ന്യൂ കമേഴ്സ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവർ വരുമ്പോൾ ജോലി അവർക്ക് എങ്ങനെ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും, എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് കൊടുക്കുന്ന കാനഡയിൽ ഇന്ന് ഈ ഒരു വേൾഡ് റെഫ്യൂജി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ല ആഘോഷം ആവേണ്ടതാണ്. എല്ലാ റെഫ്യൂജികളായിട്ട് വരുന്ന ആളുകൾക്കും അവർ ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോഴും ആഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ, ഇനിയും ബിൽഡ് ചെയ്യാൻ, അവരുടെ പുതിയ ജീവിതം തുടങ്ങാനുള്ള ആഗ്രഹങ്ങളായിട്ട്. അപ്പം ഈ ഒരു ദിവസം അവർക്ക് പ്രത്യേകത നിറഞ്ഞതാണ്. അവരെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിഷ് കൊടുക്കാനും നമ്മളും മറക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും ഇന്നത്തെ മോർണിംഗ് ഡ്രൈവിന് ഞാനിവിടെ ബ്രേക്ക് ചവിട്ടി നിർത്താൻ പോവുകയാണ്. അപ്പം ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് RG മാലുവാണ്. ഇനി നാളെ സൺഡേ ക്ലബ് ആയിട്ട് അനറ്റായിരിക്കും, RG അനറ്റായിരിക്കും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം മധുരഗീതം 101 FM ൽ നിന്ന് ദാ ടിൽ ദാൻ ദിസ് ഇസ് RG മാലു. ബൈ ബൈ.

നേരം 7 മണി. CMR CMR തമിഴ് FM സെയ്തി ചുരുക്കം. യാഴ്പ്പാണത്തിൽ കാണാമാലാക്കപ്പെട്ട ലളിതകുമാർ, വീരരാജ് മറ്റും കുകൻ മുരുകാനന്ദൻ ആകിയോർ തുടർബാണ് വഴക്കിൽ ഉന്നാൾ ജനാധിപതി ഗോതബായ രാജപക്സെ സാക്ഷ്യമടിക്ക് ജാൽ നീതവാൻ നീതിമന്ത്രം ഉത്തരവിട്ടുള്ളത്. ജനാധിപതി സീലാളർ നന്ദിക്ക് സനത് കുമാരനായക തലമയിലെ അമച്ചുകളിൽ സീലാളറുടൻ വിസയുടെ കലന്തുരയാടൽ നേരിട്ട് ജനാധിപതി സേലകത്തിൽ നടപെട്ടത്. ദ്രാവിഡ മുന്നേറ്റ കഴക കൂട്ടണിയിൽ ഇടം പെറ്റുവന്ന് ഇന്ത്യൻ ജൂനിയൻ മുസ്ലിം ലീഗ് അത് കൂട്ടണിയിൽ നിന്ന് വിലകുവാൻ അറിയിച്ചിട്ടുള്ളത്. കാനഡയിലെ മുതൽ മുറയാണ് മനിതോബ വാഹനത്തിൽ നീതിമന്ത്രത്തിൽ നലിനക്ക ഇണൈത്തലമേ നീതിപതി എന്ന പുതിയ പദവിക്ക് നീതിപതി ജെർലി റൈൽ നിയമിക്കപ്പെട്ടുള്ളത്. HIV മറ്റും എയ്ഡ്സ് പരവലെയെ കട്ടുപ്പെടുത്ത തെൻ ആഫ്രിക്ക മേൽക്കൊണ്ടുവരും തിട്ടങ്ങൾക്ക് വഴങ്ങപ്പെട്ടു വന്ന നിധിയെ നിർത്തുവതാക അമേരിക്ക അരസ് അറിയിച്ചിട്ടുള്ളത്. സി എം ആർ തമിഴ് FM സെയ്തി ചുരുക്കം കേട്ടിട്ടുണ്ട്.